ദൈവത്തെ അത് ഹര സർവനുദാഹജാഗ്നി ദൃഷ്ടി ബാഹ്യ പ്രഭുലിഖേ കാലഹന പാഹെ സാവ കഹ തിസ്കാ ഓഹ കർണേ ജോഗ തിസ് ബിൻ ദൂസരി ഹോ അനഹോഗ ജാപ ജ

ഏകാഹുരാഖോ മണുമായ സർവരോഗനാനക്കും എട്ടുജാഹി ജയ തനക്കോ ചാർക്കും ഉടുത്താവേശോ തൻഹാർ സേവാത്തെ പാവേ ജയ സോക്കോ നിതുഭാഷമീത് സോ സുഖ സാധു സാങ് പ്രീത് ജയ സോഭാഗു കരെ പരികർണി സാധു ഭരിഹർക്കി ശരണി അനുക്കി പാവി രോഗ നജായ രോഗം വീട്ടായ ഹരഖദലായ